0: ദൈവത്തിന്റെ നാട് കേരളത്തെ പൊട്ടുന്നു. ഈശ്വരത്തിൽ പുട്ടേ വല്ല
1: നമക്ക് തമിഴ്നാട് അഡ്ഡനാമ തൂണക എങ്കിലേക്ക് അടേക്ക്
2: അഡ്ഡൂർഗി
0: ഉദരുന്നായിട്ട് അസ്ഥാനങ്ങളുടെ പ്രശ്നം ഇത് കേട്ടോണ്ടേ മുട്ട ബത്തത്
3: ഭാരി കഷ്ടമുണ്ട് നിന്ന ഹോസ പ്രോജക്ട് റിപ്പോർട്ട് എങ്കിലും നിന്ന പോസ്റ്റ് മോർട്ടം റിപ്പോർട്ട് കാപ്പിൽ കായറബല്ലി
0: നമ്മ ഈ വിസാട് ഏഴ് കടൽ മീന്തുനാക്കല്
3: ഗുരി
0: ആയേ ആയ ലൈഫ് സീരിയസ് ആകുന്നേ ഗോ

ഭഗവാന്റെ ബബുവയാണ്. ഞാൻ പുട്ടിന കാലോടു എന്നപ്പേ ഈ ലോകപുരത്ത് പരലോക സന്ധി ആനീത കാലോടു പൊക്ക എന്നു പൊരുളോട് താങ്കിനാറ് കൊടങ്ങി വന്നാർ. ഉൻപിനെ കാവടു തിൻപിനെ കാവടു ഉവേ ഉഞ്ചി രീതിയ കൊരത്തെ വരന്തക്ക തൂയിന എന്ന ദേവരിന്ത പണു ആണ്ടാ ആനിത കാലോട്ടു യക്ഷാർത്ഥ തിക്കിന മന്ദാത ഇനി മന്ത്രവാദി ബപ്പു വൻപിന ഉദർപട്ട ഏർല ഉഞ്ചി കഷ്ട നഷ്ട ബത്തേർന്നാണ്ട മന്ത്രവാദി ബപ്പുനടെ വപ്പിര് യാനക്ക് സരിയായ വ്യവസ്ഥ മറുത്ത് കടപ്പാവേ. ആണ്ട ഇനിക്കാണ് കൊഞ്ചി സുദ്ധി തിക്കണ് കടപ്പാടിത അരസുനു ഗുരൽത നീര് തുയ്യര പോടാത് മന്ത്രവാദി ബപ്പു ബറോടോ പന്ന് ഓലന് പറയത്ത് കടപ്പാതിര് തടമൽപ്പുണ സറിയത്ത് യാനടെ പോയിട്ട് തപ്പാപ്പുണ്ടു